ലാക്കെ ആകാശവാണി ഡിഫു നോൺ സ്റ്റുഡിയോ കുറിയപ്പോൾ പോർ ഫൈവ് പോർ മിനിറ്റ് ഫോക്കെപ്പോൾ അപ്പോൾ ചോക്സി റേഡിയോ നക്കുടും കിടു അനറാട പാനിലെ ലട്ടറോം പർപ്പി ആദാ പകാടം നമ്പജിറക്സി പിന്നെ കെച്ചിങ് സിയ ട്രാൻസ്മിഷൻ ഇമ്പു പണിക്ലു പിന്നെ കെ അരുണിഫായ് ഇൻകോയ് ഠേലാം അർണി ജൈമെ കിവാം ലക്കെ എഫ് എം പെനലോ പെൻ ഭാരോ സിരാ തമ്പറ സിൽക്കെ മെഗാഹർസ് ലപ്പെ ന്യൂസ് ഓൺ എയർ എഫ് പെൻ ഡനാലും കിടു അനജായ് മെഗ്ഡ അർജുറോം ഇഗ്ജെ പിന്നെ കൺട്രോൾ റൂം അലോങ് സയാർ പുകെഡെങ് ടോമെൻ കെ എഞ്ചിനീയർ ഓൺ ഡ്യൂട്ടി ബുദ്ധദേവ് ലപ്പൻ ഡ്യൂട്ടി ഓഫീസർ ലക്കെ സാംസൺ താരോ.